കുണ്ണമേറെ ഉറവിനെ പെണ്ണുറാണ അമ്മ വണി കാക്കി പോസ്റ്റത്തിനുമേ വാക്കിയോ അരേ പേരുങ്ങാക്കി മെന്തു പോത്താക്കി പുക്കിനത്തെ മേറി ഓക്കത്തു ക്യോറക്കി മാനാരിത്തപ്പി മെത്യോറക്കി എത്തി ചിപ്പി പൊത്തൈ എത്തി ചിപ്പി പൊന്ത്യോറക്കി അയ്യേനും തീയ മേപ്പുണ്ടെങ്കിൽ കൈത്ത് തൊക്കാക്കി അവനക്ക തൊക്കാക്കി ദിതയ്യോ എന്നെ പുപ്പുത്തൊരു കൊങ്ങുറ യോ അന്നേരം റോതാക്കി യോ അമ്മ തന്നെ ത്യോറക്കി എത്തി ചിപ്പി കെ ത്യോറക്കി അരെ ഏവേ വെന്തിയ The GP Pondora Kerry came into Menoraki. I am in the day, erota the meme. A plus so many baby Jora Kerry and Antia, my own Jamet Ariorakina, or a sway by Noraki, Ganapoko. A massi, a tete, a marinari, a nini, keep a bearwari, naki haha. The one on second papers the Menorak meant the GP there, the day a man, drinking tapo, I besusu on the day, kentapo, ke apono, ken marike kawaitian, dinye. Ganaye, a kikin at the Menorakian, or a conan decayron and appetit GP. Aikai kanikin ayan te tzipi in kanerike irom. Te pokopyoko erioan woa te wiki meena. Te merakini papa, pokonan tirara te kapopio te meriri ewa waitai. Te mamonun te pong, pakan tirara watan na kia pukina. Akirinin te amarake awai te kakaikwa. Kanaruna perike irom te wana meipokon kanikin aikai. Oerangin kakawaki, ekuna karike pukam te tayadeakua. Te kirini kaine kubakani meangaya. Kawaririke apisinakon te ora kiai, kone meni karawan naikai. Karike hawai tiang din na maus kien te peon mamananga. Rabuna wiki. Kana kotokopioko ni masi taipe peawari na ke haha kapunga naapte na mwanubu osusuo kana evene ni meen piokopioko mu ya kai katoka kite tzipi mente paino araki kokoni meki ni mean paino araki nuwape nina na kikatokia nkana kone meki na temerurungu temuantai susuo kapenyen roite paino araki okarikien rongurungu te tzipi e kuawa inapunto tokuwa reken tiyo araki ayo na koemi kana aruna beriki rongu kanikinayen te tzipi oveako karikia buukam oteka mea taata mentapo ikai tigriniki Ariko wahan mengaya. Obisin de CP na yurevere ni katu hawapong o te hapong na wante makuri. Donora ki peso ni katu han meapong men tiawa buwe wante ngapong na kon tiawa uwa wante pahantay. Rito ki na kon niswa ni mewa uwa uwa uwa uwa wanwa tenwa awa. Ngayra ni kapene, sikunan tuto kwa pusin na kon de CP meyoan na pera kiribes. Uringa, merurungim, ponika upaya.